മൈബം റോഷിബിൻ അനസക്ബ നരേന്ദ്ര നിങ്ങൊമ്പന സേരിങ്ബ മതമിഷയിമ തബിരെ ആകാശവാണി ഇംഫാൽ ഹൗസിക് സന്തുക്ചരി ഖൊഞ്ചൽ നാച്ചും.